0: അങ്ങനെ ഇദ്രീസ് മൂമു.
1: മുങ്കി അൽജന്ന ഞിന് മുങ്കി അസമാനു ഞെൻകൽ ഫുഫല നെക്കക് മലാക്കയ ദിഫ ജാമു ബൊറോമൽ മൊഴി വറഫാനാഹു മക്കാനാലിയ ലേഗ് ലേഗ് നക് മു അന്തക് മലാക്കയ ദേങ്കമാം ദുക്കു അജന നെക്ക് ഫ നെക്ക് ഫ മുമു നെഹ്ല ഞു ജുഗി ഫ ഡെം ci yeneeni barab wante nak seen siège social modi asamanu ñentel fofu la nek mom idrissa mom ak malaka ya ko yalla bolel leg leg nak mo and ak malaka yi dug aljana gennat lolu dafa bok ci tabarakallah ay mayam motax yene yonenti yi yalla yoni yonenti yalla yonni neena ñent ñu ngi ci dund ba legi faato guñu ñent ngi ci dund faato guñu ñaar ñi ñu ngi dund ci ko suuf yeneen ñaar ñi ñi ci dess ñoom ñu ngi dund ci ko ñaar ñi dund ci ko suuf modi khadir ma andu nak yonenti yalla musa ci tukki ba te ñu rombo won gal ga mu yaxuko duggal ci dekk baray xale ba demon itam ci dekk ku jubanti mir ba khadir nonu goru yalla gogu neneen ba legi mu ngi dund ak ku ñuy wax ilyas mom itam ab yonentu la won neneen mom itam ba legi mu ngi dund waye ñoom ñaar ñu mi ngi dund fi ci ko fuf deewu guñu ba legi yeneen ñaari yonent yi nga xamni ñu ngi dund waye nekkuñu fi ci ko fuf modi yonent yalla idris mi ak yonent yalla isa modi jiss kon mbokki yonent yalla idris mu ngokk ñu mëna jël ci histoiream modi ni borom xam xam la woon ku bëggoon gëstulo li ñu ci mëna jëlé itam modi ne jaamu katu yalla la bo xamne malaaka yi dem nañ bu yému ci moom te kat ko xamne dañ la bind rek pour ngay jaamu yalla nga xamne sa bëgg bëgg sa lepp pour jaamu yalla rek la soo demi ba yéemu ci koo xam ne lañu moon ci moom moo dine mën na yéwén pour jaamu yàlla mën na yéwén itam pour mooy yàlla ndax malaaka mu neex ko mu bañ ko mënta mooy yàlla waaye nit moom topp yàlla daf koy jéem ndax sheytaane daf ko jege kon nag malaaka yooyu bu ñu demee ba yéemu ci idrissa ndax jaamoom yu am doole ak itam farlu bu mu farlu ci jaamu boroomam kon idrissa képp kuy nit ku baax modèle ci yow pour nga roy ko ci ni moo amee woon perspective ci jaamu boroomam wante nag la ci ëpp solo ñu mën koo jëli ci tabarkallah njàngale mi ñu doon jàngale dundam moo dine dafa xam ba noppi soog a farlu ci jaamu yàlla kon nag yow jaam bi ñul farlu ci jaamu yàlla te xam-xam jiitu ko xam-xam su jiitoo bu ci jaamu tegoo dafay dal di am doole dafay dal di am njariñ kon xamal ba noppi soog a jaamu comme ni ko idrissa defee kon tabarakallah mbokk yi kooku moo di yonent yàlla idriss yàll na ngiramal yàlla nekk ci moom ñu ñuy junju ne waxtu yi jeex na kon xanaa rek ñu nuyu mbokk yi nga xam ne bu ñu

നിങ്ങൾ ചെയ്യുന്ന ജിസ്നെ നീങ്ങയോ വൈഭവങ്ങളെ ബുദ്ധിയും കുറയ്ക്കും.